0: Still stuck in confusion about your future? Step into clarity with SGM Ujire. From PU2 degree, PG to professional courses, SGM PU colleges, SGM degree and PG college, and SGM Institute of Technology offer the perfect launchpad for your dreams. Shape your identity with knowledge and values. Call now 08256-236-101 or 236-488.
1: എല്ലാ ഭാഷക്കാരും നാനാജാതി മതസ്ഥരും ഒരുമിച്ച് വസിക്കുന്ന നാട്. എല്ലാ ഭാഷക്കാർക്കും അവസരം. ഇത് നിങ്ങളുടെ സ്വരം, നമ്മുടെ റേഡിയോ. റേഡിയോ നിനാദ 90.4 FM.
2: ನೀವು ಕೇಳ್ತಾ ಇರೋದು ಉಜಿರೆ SDM ಕಾಲೇಜಿನ ಸಮುದಾಯ ಬಾನುಲಿ, ರೇಡಿಯೋ ನಿನಾದ 90.4 FM. ಇದು ಜನಮನದ ನಾದ ತರಂಗ.